രഹാവും. സാബ് സ്വർത്തി മേല സ്വർത്തുക്കമായി, സാബ് കീമത്ത് മേല കീമത്ത് പായി, ഗ്യാനീ ധ്യാനീ ഗുരു ഗുരുഹായി, കഹന ജായി തേരി തിലവടയായി. സാബ് സാത്ത് സാബ് താബ് സാബ് ചങ്കയായിയാ, സിദ്ധാ പുർഖാ കിയാ വടയായിയാ, തുതുവേണ സിദ്ധീകിനേന പായ്യ, കരമലനാഹി ഠാകരഹായ്യ, ആഖണ വാള ക്യാവേ ചാര, സിഫതി പരേ തേരേ ഭണ്ഡാര, ജിസ്തോ ദേ തിസൈ ക്യാ ചാര, നാനക് സാച സവാര നഹാര. ആസാ മഹല്ല പഹല്ല, ആഖാ ജീമാ വിസരേ മര ജാഓ, ആഖണ ഔഖാ സാച്ചാ നാഓ, സാച്ചേ രാമ കീ ലാഗേ ഭൂഖ, ഉത് ഭൂഖേ ഖായേ ചലിയേ ദൂഖ, സോ ക്യോ വിസരേ മേരി മായേ, സാച്ചാ സാഹിബ് സാച്ചേ നായേ രഹാവോ. സാച്ചേ നാമ കീ തിലവടയായി, ആഖ തകേ കീമത് നഹീ പായി, ജേ സബ് മിൽക്കേ ആഖണ പാഹേ, വഡാ ന ഹോവേ കാട്ട് ന ജായേ.